ദുഃഖ സോകം വിസരേ മേരി മായേ സച്ചാ സാഹിബ സച്ചേ നായ രഹാഉ സച്ചേ നാമ കീ തര വഡിയായി ആഖ ഥക്കേ കീമത് നേ പായി ജേ

ജനനാനകത്തിന് കുർബാന ഹർത്യാവേ ഹർത്യാവേ തുദ്ധ ജീ സേ ജാന ജുഗമേ സുഖവാസി സേ മുക്ത പേ ജിൻ ഹർത്യായാ ജീ തിൻ ടൂട്ടി ജമുക്കി ഫാസി